ഞാൻ ആകാശവാണി ചൂടാം പ്രിനി പ്രോഗ്രാം കൊക്കനത്തും സിംഗ് പഠിപ്പിങ് സഖാന്തിനൻ പ്രിനി പ്രോ നമ്പിക സലം ചനി സുപ്രീതാം പൊങ്കിത്തം സമിച്ചം വിരുമി ബാസ ചനി കുളാച്ചിത്താം കിലാസ് കിതാ നസിമാങ്ങിയ സ്തുരിനി ഗമത്തിങ്ക ഇന്താങ് പ്രോഗ്രാമു പ്രിങ്ങി സമയ പ്രിങ്ങി ബോ സ്വപ്ന തമ്പജനി സഗമുക്നി സമയ അത്തംനി ഗംബജി മി ചുങ്ങുന ഖനാസന മത്നിങ്ങ അത്തംനി സമയ ഗമത്തിങ്ക പ്രോഗ്രാമു അത്തംനി ബോ സ്വപ്നോദോ ബജിനി വാൽനി ചുങ്ങാത്തബജന ഖനാസന മത്നിങ്ങ യാൻ ആകാശവാണി ചുരാ ദാൽ ഹജഗനി കോട്ടോക് ബിസിനി ഓഗസ്റ്റ് ചാനി കോട്ടോക് തരിക് ബുധബാർ പ്രിങ് എപ്രിങ്ങ ദുസിംഗ് പ്രോഗ്രാമു ഖാങ് നസ്ഖാങ് നസിമാ പ്രിങ്ങി ദോക് ബജോഹാങ് ദില്ലി സ്റ്റേഷനു ഗമസ്കൈങ് ഹിന്ദി ഖബറാങ്കു ദോക് ബജിനി മിത് പോ ഇംഗ്ലീഷ് ഖബറാങ്കു ചോൽ ചോൽ ദില്ലി സ്റ്റേഷനു കോ റിലേ കാസ്ഖാനി കോ ഖാസ് ഹനമൻ ഗെൻ യാൻ ആകാശവാണി ടുരാ